0: ദാപരമേശ്വരൻ മുരുകൻ നീ എഴുതിയ കുഞ്ചുമണം ചെയ്യും നാടകം
1: ചെയ്യൽ നാടക കാപ്പ്യം പകുതി 50 വേടരസൻ
0: എഴുതന പേണതി പെറ്റുനാ ഉഴവിയ പഴയയും വളമെനിൽ തൊഴുതുപാർ വിഴുതൽ മെച്ചിയും കളമെന മെച്ചിയും പോരേ താതൻ മെയ്യോ വരുക മേയ്ന്തിടുക്കുൻ പൊയ്യാ മുയൽപ്പു തരുമുൻ പാണയിൻ വീര